0: ബരിക്കുത്തിനെ കാമി സാജിക്കാൻ വവാഞ്ചാഴ ഡിസ്കസ് ചെയ്തല്ലാമ ചാറ സ്പോട്ട്ലൈറ്റ് എങ് ബരിക്കുത്തിനി
1: സ്പോട്ട്ലൈറ്റ് This is Akashvani. In the program Spotlight, now we bring you a discussion on Pragati, Transforming Governance and Infrastructure Execution. The participants are Praful Ketkar, Political Analyst, and Anubha Rohatgi, Anchor.
2: Prime Minister Narendra Modi yesterday chaired the 53rd Pragati meeting and reviewed, among